പ്രത്യേകം ഓഫീസ് കോപ്രമിയു ഓ പുന്ന പോത്ത നോമത്ത കൗറിങ് നിക തനുവാത്ത പോത്തി നക്കവ ഓ കൗപ്പൈന മെരവ പയ്യത്ത മക്കുരേ നോവക്കി ഇപ്പുക്കെൻ കറോവക്കിൻ തൈസക്കി ഇപ്പുക്കെൻ യു എക്സൗ കെ പായന പൂവക്കന്നരു പൗര അക്കെ അനക്കുണാന കരിക്കേത്ത കാങ്ങാ മെം തെരപ്പെ തൗവ എനം മക്കുരിയക്കി തൈസക്കി നിക്കെ ഇരോന്ത കോൺട്രാക്ട് മെൻ മ്യൂ Milsage, Nana Compound CA, ke the Competent Authority Office. The Makuri Nawaki in a non the Pongayu the be met the one and me, Nakon the be many male one me, wo watanga wa be monoa. Mantaying a pong nigarokoa, parant the Makuri in the Bagantai. Ipoki the male rim, Okamapusek the pota nometa. Bakamaikoa kawaki, and then Nakontain the Makuri in a non pong I can. Kamrapa. Awan mayroon the prop manager. Yun na pang kanara pupusin ka tikiroy area tangiraki kiri anat yan nene. Eka ngay te akan te ta katikiroy ayo ara pupusin ka tikiroy bukin tamera fa ta te panakon sa vili. Ni koron na nakatipi metenuan tawan akwana ni piripitero. Ara inga awara katikiroy na kuhina. Eman tibes narunan to panakuhira. Anak ko ni Meki anatangira o merurungi na ni Karoy si Pangana ipukin te uya. O anapota na ometa nara parish Santo Yotepa, Peru Parish. Arapeo mengay ito meuri te Roy o te tapumua. O anakakawakin na tuara ito tinimente menna te atua te tame te atua tenes o te tamne ye Roy rei. O itangira kiyan takatiki Roy ayu are punukunan fata te panako sa vili. Kuna meuririkin kuyang kwa katikirawakin tameruan te tawano weyu. Tamera, karinia ki fata te panako sabili, nikoron te pimete nuwa. Ndirikin tawana kwa mnipiripitero. Kuna te imeto inanantio ni meki, aratataro na kon tamera rikarawa pa na te imetoan pun angani ko tukura-kura inanon si pangamera gini kakawaki pukina na kuyang po tanaw meta. Oi, sinangurangkan ni rin takatikirawai pukim. Tepun area tangiraki, area penekunan fata, tepan aku sabili.